Thank you, Rosa. Thank you very much. Rosa ലഗിയാണ് ഹദയ ലാസനായി സുന്ദരായി അനർഗായി ആകർഷണീയായി അതിവിശാല ജനതാവ അപ്പി മീലങ്ങട് ഗുണദാസ കമ്പുകേ മഹാത്മയ്ക്ക് ഗീതയാക്ക് ദേഖാ തോർഗത്ത ഉപയോഗിനുവെ ഒകദ എതുവാ ദുപ്പത് അഹിംസക ജനതാവ വിനുവെ വേടകര ജനതാവ വിനുവെ ഗീത ഗാനാ കർബു നിസ ഇനി അപിട എത്രമ കിയാണ് തിയന്നേ അപ്പി അസരണ വിലാവകി ഗീതട ദരനവാ ബുദ്ധു ഹാമുദുരുവനെ വെനസുരൻ ജയസിംഗ് ഒബ സമയവേ